ദൂരുന്ന ചപ്പയ്യ സല്ലോ നമ്മ തന്ത്രി നോളത്തൈന ഞാനു ചേനിക്ക് സരകമ്മയ്യന്തു സമീ സമുദ്രങ്കു മാമീനു പകലബിരി നൈനക്കേതായനു പകലബിരിക്കൈനക്കങ്കി കോത്തിമ്പൊറോ ഔ അറ നമ്പാനു കലുപ്പായ നാന്ന് കമ്മ കമ്മ ിക്കമ്മ സിങ്ങൈനു അൻസലെ ഒരു കിരി തുമു ത്രീ കുരുന്നു ഇനക്ക